അഭിനയ രാജ ഗോകുല ബാല കോടി പ്രകാശ വിരഗ നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേങ്കിച്ചാവേ ഇത്തവണ ആൾക്കൊള്ളായ സൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധരുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാപൈ വിറകം പരുകിടുവായ ആയർദം മായ നീവ ആയർദം മായ നീവ.